0: ഈ വിശ്വക നോക്കുന്ന നിയോഗത്ത മാച്ചുക്കുന്ന
1: ചുക്കുന്ന കാത്ത എനിക്കാണ് കാത്തു ചേട്ടാ പൊന്ന അന്ത മെസ്സേജ് കാത്താണ് ചുപ്പേക്കെ മച്ചു നിക്കുന്ന നിയോഗത്ത
0: ഇത്തേസ്കൊല്ല ഓയ്യ കാൻ നിയോഗത്ത
1: ഓയ്യ വിന്റെ
0: മാച്ചുക്കുന്ന നീ
1: വിശ്വക്കുന്ന വിശ്വക്ക യോക്കനെ അച്ഛൻ കാത്താണ്
0: Ah, ni maestro, voy a ser algo yo ni yo cotan será.
1: Pero más ni ani maestro la ani antes, ¿vale? Es que ni maestro de primaria, machica.
0: ¿No es que
1: sí? ¿Tú chup chene?
0: ¿Tú no la que sí?
1: ¿Qué la que sí? No, no te lo como ven a cuadrar de bicho, que le ne bicho les. La chita mani, antes ni maestro lo que antes, ¿vale? Puro otro maestro la chero gente.
2: Ya chich antes que marca un chenin chen no vea preocupado marca un chen ye can y chenin tic o ye can y yo cotan que marca anch diferentes partes de estado. U patanina yo cotan o va hini marca anu taquin que marca o pase u chenen u patan ni guayom joda. Kani hit shang y otro que han yute kamisi pop cortina u hopo bolsa y kach amba bakau yute chenwani adorno kach teke u yute toni patan toni tup tsibi y ni bak teke up eleo y kach teke u bek ni bek yu Uyute patanca en.
3: ¿Está Gabriel? ¿Está bien?
2: Adiós.